ഐക്യനായ 22 ജൂലൈ പാർശ്വഗായകം മുകേഷ് ഹൻസ്രാജ് ജന്മദേശ് തൻ്റെ ജന്മം 22 ജൂലൈ 1923 ഹ്യാ ദിസ നവി ദില്ലിത്ത് അങ്ങ ജലോ എക മാധ്യമവർഗീയ കുടുംബത്ത് തൻ്റെ ജന്മ ജല്ലോ തൻ്റെ പുരായ നാവ് മുകേഷ് ചന്ദ് മാഥുർ ആശില്ലെ ലഹാനപണപാസൂൻ തങ്ക സംഗീതാച്ചീ ആണി ഗായനാച്ചീ പ്രചണ്ഡ ആവഡ് ആശില്ലി 1945 വർഷാ आईल्या पहिली नजर ह्या चित्रपटात दिल चलता है तो चलने दो ह्या गाण्यान तंका खरी ओळख मिळवून दिली.